ഭയ നാനക തിഞ്ചൻ സരണി ഭയ ഹർസിമരണം കര ഭഗത് പ്രകട്ടായ ഹർസിമല്ലകേദോഭായ ഹർ സിമരണ ഭയ സിദ്ധ ജതീ ദാത്തേ ഹർ സിമരണി ചൗകുണ്ട ജാത്തേ ഹർ സിമരൻ ധാരി സബ് ധർണ സിമര സിമര ഹർ കാരണം കർണ ഹർ സിമരണ